ഓമില സജായി വേദന പൂളേ ദാരുലായി ചന്ദന കാഫല ചന്ദന വാസ മാനസ കാഫല കടമ സാസ സാസ ഗയാ കായാ ടലപായി താങ്ക പാഛ കോയി നഞ്ജഖായി കാഞ്ചന കായാ നിർമല ഹാംസ ജസ്മഹ നാമ നിരഞ്ജന ഹാംസ ദൂഖ രോഗ സബ ഗയാ ഗവായി നാനക ശൂട്ട സച്ച നായി മലാർ മഹല്ലാ പഹല്ലാ ദുഃഖ മഹുരാ മാരണ ഹാര നാമ സലാ സന്തോഖ ഭീഷണ ഹതദാന നെത് നെത് ലേഹന ശീജ ദേഹേ അന്തകാല ജമ മാരേ ഐസാ ദാരൂ ഖായ ഗവാരൂ ജത ഖാദ തേരെ ജാഹി വികാര രാഹു രാജമാല ജോ ബന സബ ശാവ

ഗാവന തുതിനോ വീര കരാറേ ഗാവന തുതിനോ പണ്ഡിത പണ്ഡരഖീശ്വര ജുഗ ജുഗ വേദാനാലേ ഗാവന തുതിനോ മോഹണിയ മനമോഹന സ്വർഗ മച്ച് പയാലേ